Amen. Hallelujah. Hallelujah. ദാനിയേലിനു വിരോധമായി കയ്യെഴുത്ത് പോടപ്പെട്ടത് ദാനിയൽ ഭയന്നതാക വേദത്തിൽ നിന്ന് വാസിക്ക മുടിയല ധൈര്യമായിരുന്നான് എൻ ദേവൻ എല്ലാവറ്റെയും എനക്കാക ചെയ്വാർ ഞാൻ നമ്പിയിരിക്കുന്നവരാർ എന്ന് അറിവേൻ അവർ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ ഭയപ്പെടവേയില്ല യോസേപ്പ് സ്വന്ത സഹോദരരെ പകിച്ച് വിറ്റു പോട്ട പോലെ അവൻ ഭയപ്പെടവേയില്ല അവൻ നമ്പിനാൻ എൻ ദേവൻ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ ഒരുവേള ഉടേ വാഴ്ക്ക് വിരോധമായി ചില കാര്യങ്ങൾ ചെയ്യപ്പെട്ട് ഭയമോട് ഇന്ന് വേളയിലെ വന്നിരുന്നാൽ വിശ്വാസത്തോട് സൊല്ലുങ്ക ഭയമില്ല ഭയമില്ല ദേവൻ എന്നോട് കൂടെ ഇരിക്കാർ ആബ്രഹാം കത്തർക്ക് കീഴ്പടിന്ന് പുറപ്പെട്ടു പോണാൻ ആപത്ത് നിറഞ്ഞ പാതകളിലെ പോണാൻ ഒരു രാജാ വന്ന് അവരുടെ മനവിയെ തൂക്കി കൊണ്ടു പോണാൻ അപ്പോഴും ഞാൻ നനയ്ക്കുന്ന ആബ്രഹാം ചില ഭയമില്ല ഭയമില്ല ദേവനോട് കൂടെ ഇരിക്കാർ കത്തർ ആബ്രഹാമിൻ മനവി നിമിത്തം രാജാവെ ബാധിത്താർ രാജാവെ ബാധിത്താർ നല്ല നെനത്തു കൊള്ളുങ്ക ഉങ്ങളെ തൊടുകവൻ അവരുടെ കണ്ണിൻ മണിയെ തൊടുകിറാണ് ഉങ്ങളെ തൊടുകവൻ അവരുടെ കണ്ണിൻ മണിയെ തൊടുകിറാണ് നിങ്ങൾ അവരുടെ കണ്ണുകളിൽ അരുമയാനവർ സലോ വിശ്വാസത്തോടെ